0: ഭഗവാൻ പേതൊഴിയ.
1: പാത്രദാനയേ വിപാക്ക്, പാത്ര പൂജാ കിരീമിങ് ലബിന ആനിസാംസ്. ഒബ ഒബേ ജീവിതേൻ കൊയ്തരാം അടപിരിക്കര പൂജാ കരഗിന ഏന്ദ്. മേ അടപിരിക്കര തുല തിബെന പ്രധാനമ ദയക് തമൈ പിൻവതുനി പാത്ര പൂജാവ്. ഏതുനിൻ ഒബട മേ കിയാ ദെന്നി പാത്രയക് പൂജാ കിരീമിങ് ലബിന ആനിസാംസ് സമുദായ കൊപമനദ കിയല. സിദ്ധാർത്ഥ ബുദുരജാനാൻ വഹൻസേട എക ദവസക് പത്തദായക കിയന ഹാമുദുരുവു ഗൗരവേൻ ശ്രദ്ധാവേൻ പാത്രയക് പൂജാ കരണം. വനപുതേ സന്ധാന വന്നി പിങ്ങുതുനി പൂജാ കിരീമി ആനിസാംസ വസേൻ കൽപ അനുഹതരക് ദുഗതിയക ഇപ്പുദുനി നേ കിയല. എച്ചര വിതരക് നിവി പിനിന്ദ വച്ച ഹാമുദുരുവാന്റ പാത്ര പൂജാ കിരീമിങ് ലബുന ആനിസാംസ ദഹയക് പിലിബന്ധവ സന്ധാൻ വിനവ. ബോഹോ വട്ടിനാ റൻ രിദി തലി ലബീമ, ഉപദ്രവ നെത്തെക് ബവട പത്തീമ, അനതുരു നെത്തെക് ബവട പത്തീമ, അന്യാൻഗേ ഗൗരവാദരേട പാത്രവീമ, സേമദാമ ആഹാര പാന വസ്ത്ര സയനാസന ഇതാമ ലസ്സനട ലബീമ, ലബന സമ്പത് അകാലേ വിനാശ നുവീമ, സ്ഥിര സിതക് എത്തെക്കു ബവട പത്വീമ, ഹെമ കാലിമ ധർമ്മയട കെമതിവീമ, ധർമ്മയട എലും കിരീമ, കെലിസ് അടുക്കെനിക് ബവട പത്വീമ, ആശ്രവദ രഹിതവ ജീവത്തന കെനിക് ബവട പത്വീമ. മേ ആദി ആനിസാംസ സമുദായക് ലബിനവ. പാത്രയാക് പൂജാ ക്രീമ ഹരിയട്ട് പിങ്വത്തുനി പെഹിച്ച കുമ്പുരാക് പൂജാ കലാഹ സമാനായി. ഒബ വിസിൻ സ്വാമിൻ വഹൻസേ നമുക്കട്ട് പാത്രയാക് പൂജാ കലാഹ മേ ഹാമുദുരു ഏ പാത്രേ അരകിന പിണ്ഡപാത്തി വെടമ കരണവ. പിണ്ഡപാത്തി വെടമ കരണ വിട്ട് കവദാവ ദാനയ നുളമ സിറ്റിന്നിനെ ദാനയ കുഹമ ഹരിയെ പാത്രേട്ട് ലബിനവ. ഈ ആനിസാംസ ഹരിയട്ട് ഒബ പെഹിച്ച കുമ്പുരാക് പൂജാ കലാവങ്ങേ കീലത് മനപുത്തേ സന്ധാൻ വിനവ. ഹെബൈ പിങ്വത്തുനി ഏ പൂജാ കലയുത്തു വന്നേ കെസേന്ത് എത്തൻട അപ്പേ സിത ബലപാനവ. ഏ സിത സകസ്കരഗേന സിത്തിൻ നുവന യോദാ ഒബ പൂജാ കലയുത്തു വിനവ. എവിട്ടായി ഈ ആനിസാംസ ലബാ ഗന്നട്ട് പുളുവങ്കമ തിബെന്നേ.